വയനാടൻ പൊണ്ണു വള്ളത്തേക്ക് പോണ്ട മന്ന മന്ന മെന്ന മെന്നോ മെന്ന മെന്ന വള്ളാത്തേക്കു പൊണ്ടനെ കണ്ടും കാഞ്ചോ ഇല ഇല ഇല ഇല ഇല ഇല ചിടയങ്കോട്ടയിന്ന മെന്ന മെന്ന മെന്ന മെന്നോ മെന്ന മെന്ന ആ ഒളിയും പൊതിയും കെട്ടിയ ഉള്ള എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു ആ അയിനണ ഇലവ വയനാടൻ പൊണ്ണു വള്ളാത്തേക്ക് പോണ്ടോ എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു ഓ എന്റക്കും ഇലവ മെന്നൽ മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന മെന്ന ആ ചിടയൻ കോട്ടയും വയനാടൻ പൊണ്ണും ഇലവ ഒണ്ടയെ കൊണ്ടരു എൻഡു എൻഡു എൻഡു എൻഡു.

0: വയനാട് മുത്തനും വയനാട് മുത്തിയും ഇല ഇല ഇല ഇല ഇല ഇല ഇല ചിടയേം കൊട്ടനെ വയനാട് വയനാട് പൊണ്ണനെയും തണ്ടിയെ തേടിയെ പോന്നരോ എൻഡോ എൻഡോ എൻഡോ എൻഡോ എൻഡോ എൻഡോ ഒരാള് കാരണ പാടയ നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇത് ഒരു ആണും പൊണ്ണും പോയാരോ എൻഡോ എൻഡോ എൻഡു എൻഡു എൻഡു എൻഡു അല്ല കാമന കണ്ടോ കേപ്പന കാണി എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു ആങ്ങനയിലവ മെന്നൽ മെന്ന മെന്ന മെന മെന മെന മെന മെന രണ്ടു ഏരു കെട്ടിയ ഈ രണ്ടാൾ കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഒരു ആണും പോണും പോയാരോ എൻഡു എൻഡു എൻഡു എൻഡു എൻഡു എൻഡു കുത്തറും കുത്തറും വിളിക്കറണ്ട കരണ്ട മലമ്പെ കരുമൂപ്പേ മൂപ്പനെ പെങ്കിള ചെലവിടു കർണടങ്കാമ നേരായൻ്റെ നേരത്തക്കിയ പൊന്നു പൊന്നുമരത്തുമ്പേ താള തളത്തും കൊണ്ടിലി വിത്തു വിത്ത് പൊറുക്കുവാൻ കോളി കൊള്ളിനെ തപ്പാൻ തേവരു തേവരും നുന്ത കൊല്ലി നീയെ നീയെ പോകാതെ കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുറിഞ്ചി കണ്ടിൽ തേന് കളിക്കുന്നു പാറി വീന്ത വെറ്റിലെ മുട്ടി മുട്ടി കളിക്കുന്നോ പുയ്യക്ക് പോയാ മണ്ണേമ്പക്കി കുറുക്കും പുളിയെ തൂറിൻ്റോ കുത്തറും കുത്തറും വിളിക്കറണ്ട കരണ്ട മലമ്പെ കരുമൂപ്പേ മൂപ്പനെ പെങ്കിള ചെലവിടു കർണടങ്കാമ നേരായൻ്റോ നേരത്തക്കിയ പൊന്നു പൊന്നുമരത്തുമ്പേ താള തളത്തും കൊണ്ടിലി വിത്തു വിത്ത് പൊറുക്കുവാൻ കോളി കൊള്ളിനെ തപ്പാൻ തേവരു തേവരും നുന്ത കൊല്ലി നീയെ നീയെ പോകാതെ കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുറിഞ്ചി കണ്ണിൽ തേൻ കളിക്കുന്നു പാറി വീന്ത വെറ്റിലെ മുട്ടി മുട്ടി കളിക്കുന്നോ പുയ്യക്ക് പോയാ മണ്ണേമ്പക്കി കുറുക്കും പുളിയെ തൂറിൻ്റോ
1: நேயர்கள் கேட்டுக்கொண்டிருப்பது ஊட்டி எஃப்எம் 101.8 நீலமலை நேரம். இன்றைய நிகழ்ச்சியில் பண்டைய பழங்குடி பனியரின மக்களின் பாடல்கள் ஒலித்துக் கொண்டிருக்கிறது.
2: ரங்கமல நாடு தம்பி மலையும் மங்கள நாடு அண்ணமலை அரிசம்மல ரங்கமல நாடு ரங்கமல நாடு தம்பி மலை மங்கள நாடு அடிவரும் போடி வரும் ரெங்கமல நாடு ரெங்கமல நாடு தம்பி மலைமங்க நாடு அடிவரும் போடி வரும் ரெங்கமல நாடு ரெங்கமல நாடு தம்பி மலைமங்க நாடு எங்கிலிருந்து ரெங்கமல நாடு ரெங்கமல நாடு தம்பி மலைமங்க நாடு அடிவரும் போடி வரும் ரெங்கமல நாடு ரெங்கமல நாடு தம்பி மலைமங்க நாடு.